സമോഹലകാസാവസാഗേ ശംദം ബലവാലനോത്ര അൽതൽ ജീവഹ്യംബേന സാനന്തിരുഗേ ഹലഗേരൻ തതാത്കസ്നേ സനബോൽ ശെതൽ ബാതംഗംപ്ലാശോ ഷോ ശിരകംഗ